0: नासा में जा रही हैं। ये बात मैं सिर्फ अभी केरला की इसलिए कर रहा हूं क्योंकि वो केरला में रहते हैं, तो उनको इस तरह का ये बयान उनको ये शुभा नहीं देता है।
1: He says that the people, the ladies should keep away from all public stages, means he is against the gender equality. Why the communist and congress people are keeping mum? They are keeping silence against when the Kanthapuram is says so many things which is against the spirit of the constitution. The congress leaders, Muslim League leaders, communist, CPM leaders, all are keeping mum.
2: You must note that women in Keralam are pushing back against the Grand Mufti of India, Kanthapuram AP Abubakar Musliar, after his remarks advocating restrictions on women's participation in public life. And that sparked widespread criticism on social media too. Just listen in to the Grand Mufti's controversial remarks earlier.
3: പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ സ്ത്രീകളെ ഇങ്ങനെ രംഗത്തിറക്കിയാൽ അത് വലിയ നാശമാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് പർദാ സമ്പ്രദായം നിശ്ചയിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. വഖർന ഫി ബുയൂത്തികുന്ന ولا تبردنا تبرد الجاهلية الأولى الله പറയുന്നു വഖർന ഫി ബുയൂത്തിഹിന്ന പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുക്കി ജീവിക്കണം, അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ സംഗതിയാണ്. അതുകൊണ്ടാണ് അറിവുള്ളവരെല്ലാവരും സമസ്ത കേരള ജമിയത്തുലമ പ്രത്യേകിച്ചും 100 കൊല്ലം ഇതിവിടെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് അവരുടെ അഭിമാനം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി.
2: അശ്വിൻ നന്ദകുമാർ ഇസ് ട്രാക്കിംഗ് ഓൾ ദി ലേറ്റസ്റ്റ് ഡീറ്റെയിൽസ് ഫോർ അസ്. ഹി ജോയിൻസ് അസ് ലൈവ് വിത്ത് ക്ലാരിറ്റി വി നീഡ് കറന്റ്ലി. Ashwin, has the Congress responded to the IUML's defense? Have we picked up on any sort of communication between the alliance partners on this?
4: Parmeshwar, ever since this controversy which we broke day before yesterday, in fact, we have taken bites of multiple Congress ministers. What we see is absolute soft-knobbing on the issue, tiptoeing on the issue, deliberate restraint taken by all the ministers, be it PC Vishwanath, who is a culture minister, be it home minister, be it the top ministers in the Congress rank. All of them are not even there criticizing it. They are very indirectly and very restrained criticism has come from the Congress side. And that is what is making this many women in Kerala are certainly very upset that a condemnation for this has not come from not even a single politician from Kerala, from the Congress side or the CPM side. And therefore, this issue is still lingering. Today, Chief Minister was also meeting the press. We are expecting Chief Minister to make a statement on this. But saying that the ally today, the state president of the Muslim League, in fact, Sadiq Shihab Ali Tangal, has again used the same tactics, very restrained criticism. In fact, not even criticizing, saying that the Kanthapuram, who is the head of the jurisprudence of the Samasta Ulema Sunni group, he is somebody who is the head of it. He is the person who directs the entire community to follow the particular Islamic code. And there has been no condemnation. Unfortunately, this is the situation in Kerala. And certainly the voices are still rising against from the civil society side against the remarks made by Kanthapuram.
2: We'll of course continue to track all the reactions with you, Ashwin. As always, thanks so much. As my colleague Ashwin Nandakumar is highlighting, there has been restrained criticism coming in from several Congress members regarding the matter. All right, let's switch tracks to Mumbai now, where a viral video is now at the center of a controversy over an alleged demand that two women remove their burqas before entering

0: So a fresh political row has erupted in Kerala over the Grand Mufti Kathapuram's remarks on women and modesty, where he said that women should remain confined to their homes like precious jewelry which is stored inside a box. Now, Keralam Chief Minister V.D. Satheeshan has called the remarks outdated and regressive, saying women cannot be confined to homes and deserve equal space. And remember, many women activists have also spoken out on this. But Congress ally IUML is defending the Mufti, with party chief Sadiq Ali Thangal, who tried to play it all down, saying the remarks were about women being targeted and the need for modesty for their safety. Meanwhile, the BJP is targeting the Congress, asking why Rahul Gandhi and Kerala's UDF leadership are silent.
1: അല്ല, സ്ത്രീകൾ പൊതുവേദിയിൽ ഇറങ്ങിയാൽ വലിയ നാശമുണ്ടാകും, പെണ്ണുങ്ങൾ വീടുകളിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് ഞങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല. മാത്രമല്ല, അത് പുരോഗമന കേരളത്തിന് യോജിച്ച ഒരു നിലപാടല്ല. ആ നിലപാടിനോട് ഞങ്ങൾക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല, ഒരു തരത്തിലും. അത് ഒരു 19-ാം നൂറ്റാണ്ടിൽ വല്ലതും പറയേണ്ട ഒരു കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറയുന്നത്. അതിനോട് ശക്തിയായ എതിർപ്പ്. സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീടുകളിൽ ജീവിക്കേണ്ടവരല്ല, അവർ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് ജീവിക്കേണ്ടവരാണ് എന്നുള്ള പുരോഗമനപരമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഒരു സംശയം വേണ്ട.
2: പണ്ഡിതന്മാരല്ലേ, അവരോട് അവരുടെ അഭിപ്രായങ്ങളെ അതിനെ ഞാൻ കുറിച്ചൊന്നും പറയുന്നില്ല.
3: സ്ത്രീകൾ എങ്ങനെ
2: അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്.
4: രാഹുൽ ഗാന്ധിസ് പോളിറ്റിക്സ് ഇസ് ഓൾ അബൌട്ട് മേക്കിംഗ് സൗണ്ട് ബൈറ്റ്സ് ദാറ്റ് ഹി ഡസന്റ് ബിലീവ് ഇൻ ആൻഡ് റണ്ണിംഗ്. രാഹുൽ ഗാന്ധി വെൻ ഹി സേസ് സ്മാഷ് പേട്രിയാർക്കി, ഹി ഡസന്റ് ബിലീവ് ഇൻ എനി ഓഫ് ദാറ്റ്, ബിക്കോസ് ഇഫ് ഹി റിയലി ബിലീവ്ഡ് ഇൻ ഇറ്റ് ഹി വുഡ് ബി ദ ഫസ്റ്റ് വൺ ടു കണ്ടെം കാന്തപുരം സ്റ്റേറ്റ്മെന്റ്. ബട്ട് that is not his forte. Rahul Gandhi says he believes in the constitution. If he believes in the constitution, how come he is not speaking out against Indian Muslim League's very pro religion politics? Because there is a minister sitting in V.D. Satheeshan's government who says madamana. How is that consistent with the constitution? Rahul Gandhi and Priyanka Gandhi are today faces of opportunistic, shameless, hypocritic politics. Priyanka Gandhi Vadra has a long track record of saying ladki hoon, lad sakti hoon. That means I am a woman, I can fight for my rights. If she is a woman and she can fight for her rights, why is she not fighting for Malayali women's rights?
2: Where is Mr. Rahul Gandhi now? Last week there was a big lecture by Rahul Gandhi about women activism, equality of women, women empowerment. There is no statement by Mr. Rahul Gandhi. There was a most uncivilized and derogatory statement, fatwa by one Muslim organization, Kanthapuram AP Abubakar Muslim. Keeping silence, no words.
5: कौन सी सदी में जी रहे हैं उनको शायद ये बात मालूम नहीं है. जिस जगह से वो आते हैं वो केरला है, और उनको ये मालूम है उनका जो कॉलेज है उसमें, उस कॉलेज के ज़्यादातर लोग जो हैं वहाँ लड़कियों के कॉलेज हैं उनके, और वही केरला है जहाँ से पूरी दुनिया में लड़कियाँ नर्स बन के जाती हैं. पूरी दुनिया में वही केरला की लड़कियाँ डॉक्टर्स बन के जाती हैं, सेवा करती हैं, इंजीनियर्स बन रही हैं, नासा में जा रही हैं. ये बात मैं सिर्फ अभी केरला की इसलिए कर रहा हूँ चूँकि वो केरला में रहते हैं. तो उनको इस तरह का ये बयान उनको ये शोभा नहीं देता है.
6: He says that the people, the ladies should keep away from all public stages, means he is against the gender equality. Why the communist and congress people are keeping mum, they are keeping silence against when the Kanthapuram is says so many things which is against the spirit of the constitution. The Congress leaders, Muslim League leaders, communist, CPM leaders, all are keeping mum.
0: All right, so this entire controversy has broken out at a time when there's been so much debate and discussion over what Rahul Gandhi said when he talked about smashing patriarchy. So let's just listen into what the Grand Mufti said when he spoke about women, modesty and their role in public life.
7: പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ സ്ത്രീകളെ
3: ഇങ്ങനെ രംഗത്തിറക്കിയാൽ അത് വലിയ നാശമാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് പർദാ സമ്പ്രദായം നിശ്ചയിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുദുന തബറുദൽ ജാഹിലിയ്യത്തിൽ ഉലാ. അല്ലാഹു പറയുന്നു വഖർന ഫീ ബുയൂതികുന്ന, പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുക്കി ജീവിക്കണം, അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ സംഗതിയാണ്. അതുകൊണ്ടാണ് അറിവുള്ളവരെല്ലാവരും സമസ്ത കേരള ജമിയത്തുലമ പ്രത്യേകിച്ചും 100 കൊല്ലം ഇതിവിടെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് അവരുടെ അഭിമാനം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി.
0: All right, so that is the statement by the Grand Mufti that has now created this huge controversy and so many, you know, back and forth and criticism as well as defense taking place. Let's go across to Ashwin now for more on this. And Ashwin, this comes at a time, you know, when Rahul Gandhi's whole smash the patriarchy discussion has also been taking place. And now you have the IUML in a sense trying to defend the statement of the Grand Mufti, the BJP hitting out at Rahul Gandhi and the Congress over it, though you do have Chief Minister of Kerala. I'm actually, you know, criticizing this statement, saying, you know, and saying that this goes against what we believe in.
7: Absolutely. In fact, this has become an interesting dimension has come because Rajiv Chandrasekhar, the BJP president, has taken on Rahul Gandhi, because it was just few days ago when Rahul Gandhi, referring to the Manusmriti, spoke about smashing patriarchy and that women are independent and they're not dependent either on a father or their husband or anybody else. But this in the just few days after it, we heard the Mufti speaking on the lines that women are completely supposed to be inbred, they are supposed to be inside the house, they are meant to be breeding kids, and so many similar statements both by the Grand Mufti and also by his son. This was called out, and the silence of Rahul Gandhi and certainly of Priyanka Gandhi not talking about smashing patriarchy in Kerala when some statements like this has come to the fore, the silence of them has been questioned by the BJP. But saying that, very refreshing to see that unlike the ministers in the Kerala cabinet who has been restricting their criticism, the chief minister took a very bold stance, took on Kanthapuram's statement. He said such kind of statement only belongs to 19th century, does not belong to the aspiration of 21st century, and that women play an equal role in the society is what Chief Minister said today. But the Chief Minister will have to balance it out, because the primary ally, the Muslim League, which holds a very close connection with this Mufti, will have to now play the politics around it. They have to balance it. Certainly the Muslim League has been very soft peddling it. They didn't criticize the Mufti, and certainly the Chief Minister will have his internal troubles is what we are getting to pick up from some of the sources. But saying that, Chief Minister put a stand out very clearly that right. This kind of statement does not belong to 21st century.
0: Absolutely, saying this does not belong to this century. This is a very outdated and archaic, you know, point of view. Ashwin, do stay on with us. Some breaking news also coming in now, and the Students' Federation of India has staged a march to the Keralam Secretariat, and they have been protesting over the manhandling of student leaders during a protest in the Kerala University. So this is a march to the Keralam Secretariat in Thiruvananthapuram, alleging and protesting this police assault on its student leaders, including Central Committee member Arya Prasad and State Secretariat member Vaishnavi Shaji, during a demonstration at Kerala University. The protest comes a day after a clash broke out at an SFI march to the university. University of Kerala, where the student organizations alleged that police personnel used excessive force against its members. Well, let's go back to Ashwin for more on this story now. And it's, police versus students showdown, Ashwin, taking place. We can see those visuals, water cannons also used against the protesting students. Take us through all the details. All right, we will try and reconnect with Ashwin there. But this protest march coming today, as the Students' Federation of India staging this march to the Keralam Secretariat in Thiruvananthapuram, protesting the alleged police assault on its student leaders, which took place earlier, and including the Central Committee member Arya Prasad and State Secretariat member as well. The protest coming a day after the clash broke out at an SFI march to the University of Kerala. All right, moving on now to other news. News from Mumbai, where a burqa entry row has erupted. Now, a viral video allegedly shows two women being stopped at the BMC-run Cooper Hospital while they were visiting a relative. And one of them, AIMIM leader Jahanara Sheikh, says the security guard asked her to remove her burqa, citing concerns over baby theft. Now, she has called the demand wrong and an attack on her religious freedom. AIMIM leader Waris Pathan also condemned the incident, calling it a violation of constitutional and religious rights. Maharashtra Minister Nitesh Rane, however, has backed the restriction on burqas in public spaces, linking them to security concerns and crime. The hospital has now issued a show cause notice to the security guard and started staff sensitization.
8: मेरे रिलेटिव्स से मिलने के लिए गई, मैटरनिटी वार्ड के बाहर ही मुझे वहाँ के सिक्योरिटी गार्ड ने बोला कि आप बुरखा उतारे तो अंदर जाए. मैंने उनसे वजह पूछी कि बुरखा उतारने की वजह, मैंने अपना फेस कवर नहीं करी थी, मैं ऐसे ही थी जैसा कि वीडियो में चल रहा है. मैंने उनसे वजह पूछी तो उन्होंने डायरेक्ट मुझे बोला बुरखा पहन के जाते हो बच्चे चोरी हो जाते. तो मैंने उनसे सवाल करी, बच्चे चोरी होते सिर्फ बुरखे में ही बच्चे चोरी होते हैं, बच्चे चोरी होना इसमें आपका फॉल्ट है, ना के बुरखे वालियों का फॉल्ट है. एक कोई पहनावे को या कोई बुरखे को एक टारगेट करना नहीं है. मैं सिर्फ बताना चाहती हूँ, जब बच्चा चोरी होगा तो चोर कैसे भी बच्चा चोरी करेगा, उसमें सिक्योरिटी का फॉल्ट है, हॉस्पिटल के मैनेजमेंट स्टाफ का फॉल्ट है. आप
9: इतनी नफरत कैसा फैला सकते हैं ये लोग? ये पूरा निंदनीय है, कंडेमनेबल है, ये वायलेशन ऑफ कॉन्स्टिट्यूशन है, ये फ्रीडम ऑफ रिलीजन का वायलेशन है, फ्रीडम ऑफ चॉइस का वायलेशन है. आप उसको बोलते बुरखा उतार के जाओ, हाँ, ये नफरत फैलाने वाली जुबान, ये जो बीजेपी के नफरती चिंटू आए दिन इस तरह के अनाप शनाप बकवास करते हैं ना, उसका नतीजा ये है कि आज हॉस्पिटलों के अंदर रोक रहे हो.
10: हिजाब और बुरखा पहन के तो काफ़ी बार क्राइम किया जाता है. बहुत सारे कॉपी के घटनाएं स्कूल और कॉलेजेस में रिपोर्ट किए जाते हैं. वोटिंग के वक्त बहुत सारे ऐसी घटनाएं भी आती है कि वोटिंग के वक्त बुरखा पहनने वाले हर कोई मुस्लिम महिला नहीं होती. गलत बोगस वोटिंग भी हिजाब और बुरखा पहन के हुआ होता है. वैसे ही बच्चे चुराने की क्राइम काफ़ी इंसिडेंसेस रिपोर्ट हुई हैं. और मेरा बोलना है कि अगर इस्लामिक राष्ट्रों में देशों में अगर हिजाब और अगर बुरखा को बैन किया गया होगा, जो मुस्लिम राष्ट्र है ये तो फिर हिंदू राष्ट्र है, यहाँ पे बढ़ावा क्यों देना चाहिए?
11: वारिस पठान, आप क्यों अफवाहें फैला रहे हैं? जब कोई भी महिला जाती है अस्पताल में, बुरखा पहना या हिजाब पहना उससे कोई मतलब नहीं. वहां उनका इलाज करना यही सर्वप्रथम कोई भी बीएमसी हॉस्पिटल में लक्ष्य रहता है. लेकिन आपने तो ऐसे अफवाहें फैलाए हैं कि जैसे कि जात पात धर्म के आधार पे अस्पताल में एंट्री एग्जिट है. तो बंद कीजिए ये तुच्छ राजनीति.

0: Lee Thangal, who tried to also play it down, saying that the remarks were about women being targeted and the need for modesty, for their safety. Meanwhile, the Bharatiya Janata Party is targeting Congress, asking why Rahul Gandhi and Kerala's UDF leadership are silent on this matter. Take a listen to all the reactions that are coming in on the Grand Mufti Remark Row.
1: സ്ത്രീകൾ പൊതുവേദിയിൽ ഇറങ്ങിയാൽ വലിയ നാശമുണ്ടാകും, പെണ്ണുങ്ങൾ വീടുകളിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് ഞങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല. മാത്രമല്ല, അത് പുരോഗമന കേരളത്തിന് യോജിച്ച ഒരു നിലപാടല്ല. ആ നിലപാടിനോട് ഞങ്ങൾക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല, ഒരു തരത്തിലും. അത് ഒരു 19-ാം നൂറ്റാണ്ടിൽ വല്ലതും പറയേണ്ട ഒരു കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറയുന്നത്. അതിനോട് ശക്തിയായ എതിർപ്പ്. സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീടുകളിൽ ജീവിക്കേണ്ടവരല്ല, അവർ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് ജീവിക്കേണ്ടവരാണ് എന്നുള്ള പുരോഗമനപരമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഒരു സംശയം വേണ്ട.
2: പണ്ഡിതന്മാരല്ലേ, അവരോടൊന്നും അവരുടെ അഭിപ്രായങ്ങളെ അതിലെ അതിന് ഞാൻ കുറിച്ചൊന്നും പറയുന്നില്ല.
3: സ്ത്രീകൾ എങ്ങനെ
2: അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, വേർ ഈസ് മിസ്റ്റർ രാഹുൽ ഗാന്ധി നൗ? ലാസ്റ്റ് വീക്ക് ദർ വാസ് എ ബിഗ് ലെക്ചർ ബൈ രാഹുൽ ഗാന്ധി അബൌട്ട് വിമൻ ആക്ടിവിസം, ഇക്വാലിറ്റി ഓഫ് വിമൻ, വിമൻ എംപവർമെന്റ്. ദർ ഈസ് നോ സ്റ്റേറ്റ്മെന്റ് ബൈ മിസ്റ്റർ രാഹുൽ ഗാന്ധി. There was a most uncivilized and derogatory statement, fatwa by one Muslim organization, Kanthapuram AP Abubakar Muslim, keeping silence, no words.
4: कौन सी सदी में जी रहे हैं उनको शायद ये बात मालूम नहीं है. जिस जगह से वो आते हैं वो केरला है, और उनको ये मालूम है उनका जो कॉलेज है उसमें, उस कॉलेज के ज़्यादातर लोग जो हैं वहाँ लड़कियों के कॉलेज हैं उनके, और वही केरला है जहाँ से पूरी दुनिया में लड़कियाँ नर्स बन के जाती हैं. पूरी दुनिया में वही केरला की लड़कियाँ डॉक्टर्स बन के जाती हैं, सेवा करती हैं, इंजीनियर्स बन रही हैं, नासा में जा रही हैं. ये बात मैं सिर्फ अभी केरला की इसलिए कर रहा हूँ चूँकि वो केरला में रहते हैं. तो उनको इस तरह का ये बयान उनको ये शोभा नहीं देता है.
5: राहुल गांधीज पॉलिटिक्स इज ऑल अबाउट मेकिंग साउंड बाइट्स दैट ही डजंट बिलीव इन एंड रनिंग. राहुल गांधी व्हेन ही सेज स्मैश पेट्रियार्की, ही डजंट बिलीव इन एनी ऑफ दैट, बिकॉज इफ ही रियली बिलीव्ड इन इट ही वुड बी द फर्स्ट वन टू कंडेम कांदापुरम स्टेटमेंट, बट दैट इज नॉट हिज फोर्टे. Rahul Gandhi says he believes in the constitution. If he believes in the constitution, how come he is not speaking out against Indian Muslim League's very pro religion politics? Because there is a minister sitting in V.D. Satish's government who says madamana madamana madamana. How is that consistent with the constitution? Rahul Gandhi and Priyanka Gandhi are today faces of opportunistic, shameless, hypocritic politics. Priyanka Gandhi Vadra has a long track record of saying ladki hoon, lad sakti hoon. That means I am a woman, I can fight for my rights. If she is a woman and she can fight for her rights, why is she not fighting for Malayali women's rights?
0: You've heard all the reactions that have come in, but amid this controversy centers on remarks by Kerala's Grand Mufti on women, modesty and the role in public life. Take a listen to exactly what the Grand Mufti said, where he said that women should stay in sight.
6: പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ സ്ത്രീകളെ ഇങ്ങനെ രംഗത്തിറക്കിയാൽ അത് വലിയ നാശമാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് പർദാ സമ്പ്രദായം നിശ്ചയിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. വഖർന ഫീ ബുയൂത്തിക്കുന്ന ولا تبرجنا تبرج الجاهليه الاولى الله പറയുന്നു വകർന ഫി ബുയൂതിഹിന്ന, പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം, അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ സംഗതിയാണ്. അതുകൊണ്ടാണ് അറിവുള്ളവരെല്ലാവരും സമസ്ത കേരള ജമിയത്തുലമ പ്രത്യേകിച്ചും 100 കൊല്ലം ഇതിവിടെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തുള്ള സ്ത്രീ

0: Yeah, and as always, on the day's biggest story, the buck stops here. Smash patriarchy. This is not just a feminist call to arms, but also a political slogan that is very much in vogue now. Which, by the way, is great. After all, who would argue against such a noble thought? Except when politics gets in the way of noble intentions. Because turn your gaze to Kerala, and the same Congress party which gave this clarion call to smash patriarchy is in alliance with the IUML in the state. The same IUML which thinks that there is nothing wrong with a cleric wanting women confined within their houses. That's right. Sadiq Thangal, the Kerala chief of the Indian Union Muslim League, or the IUML, and Congress ally, has jumped to the defense of Grand Mufti Abu Bakr Musliar. The IUML president thinks that Musliar only asked women to be kept away from public functions because it's for their own safety, it's for their own good. Now, just to remind our viewers, what did the Grand Mufti say? He had opined that bringing women onto public platforms causes great destruction because Islam has mandated parda for them. To bolster his point, he also reminded people that if a necklace has to retain its beauty, it must be kept safely inside a box. Now, the IUML seems to also agree that just like a necklace, women are also safer boxed in. Just to be clear, the Chief Minister of Kerala, V.D. Satishan, who has in the past had differences with the Grand Mufti, has immediately distanced his party from what Abu Bakr has said. But the BJP so far seems unconvinced of this good cop, bad cop tango within this alliance.
1: Priyapatta sahodarangale, adu pole, streegale, ingane rengathirakkiyal, adu valiya naashamaanu. എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് പർദാ സമ്പ്രദായം നിശ്ചയിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. വഖർനഫി ബുയൂത്തിക്കുന്ന വലാ തബറുദിന തബറുദൽ ജാഹിലിയത്തിൽ ഉലാ, അല്ലാഹു പറയുന്നു, വഖർന ഫി ബുയൂത്തിഹിന്ന, പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുക്കി ജീവിക്കണം, അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ
2: ലേക്കിൻ ഈ ജോ ബയാൻ ഹോ ബിൽക്കുൽ ആജ് കെ വഖ്ത് മേ ബിൽക്കുൽ ബേബുനിയാദ് ഹൈ. വോ കൗൺസി സദീ മേ ജീ രഹേ ഹൈ ഉൻകോ ഷാദ് യേ ബാത് മാലൂം നഹീ ഹൈ. ജിസ് ജഗഹ സേ വോ ആതേ ഹൈ വോ കേരള ഹൈ. और उनको ये मालूम है उनका जो कॉलेज है उसमें उस कॉलेज के ज़्यादातर लोग जो हैं वहाँ लड़कियों के कॉलेज हैं उनके, और वही केरला है जहाँ से पूरी दुनिया में लड़कियाँ नर्स बन के जाती हैं. पूरी दुनिया में वही केरला की लड़कियाँ डॉक्टर्स बन के जाती हैं.
3: അവരുടെ അഭിപ്രായങ്ങളെ നമുക്കിപ്പോ അതിനെ അതിന് ഞാൻ കുറിച്ചൊന്നും പറയുന്നില്ല.
4: അല്ല,
3: അദ്ദേഹം ഉദ്ദേശിച്ചത്
5: ഇസ്ലാമിക ചരിത്രവും അത് തന്നെയാണ് പറയുന്നത്. ഇസ്ലാമിനെ പോലും തെറ്റായി അത് വ്യാഖ്യാനിക്കുന്നതാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചകൻ്റെ ആദ്യ ഭാര്യയായിരുന്ന ഖദീജ വലിയൊരു ബിസിനസ് വുമണായിരുന്നു, ഒരു വലിയ ബിസിനസ്സുകാരിയായിരുന്നു. ഐഷ പ്രവാചകൻ്റെ മറ്റൊരു ഭാര്യ കമ്മൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, സർവ്വസൈന്യാധിപയായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്ന ബിൽക്കീസ് രാജ്ഞിയായിരുന്നു.
6: രാഹുൽ ഗാന്ധിസ് പോളിറ്റിക്സ് ഇസ് ഓൾ അബൌട്ട് മേക്കിംഗ് സൗണ്ട് ബൈറ്റ്സ് ദാറ്റ് ഹി ഡസൻറ്റ് ബിലീവ് ഇൻ ആൻഡ് റണ്ണിംഗ്. രാഹുൽ ഗാന്ധി വെൻ ഹി സേസ് സ്മാഷ് പേട്രിയാർക്കി, ഹി ഡസൻറ്റ് ബിലീവ് ഇൻ എനി ഓഫ് ദാറ്റ്, ബിക്കോസ് ഇഫ് ഹി റിയലി ബിലീവ്ഡ് ഇൻ ഇറ്റ് ഹി വുഡ് ബി ദ ഫസ്റ്റ് വൺ ടു കണ്ടെം കാന്തപുരം സ്റ്റേറ്റ്മെൻറ്റ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഹിസ് ഫോർട്ടേ. Rahul Gandhi says he believes in the constitution. If he believes in the constitution, how come he is not speaking out against Indian Muslim League's very pro religion politics? Because there is a minister sitting in V.D. Satishan's government who says madamana madamana madamana. How is that consistent with the constitution?
0: And that pretty much brings us to the basic questions that one must ask today. By siding with the regressive views of the Kerala Grand Mufti, has the Congress's ally, the IUML, put the grand old party Smash Patriarchy campaign on test? Or is this a storm within a teacup? Joining us today, we have Tushar Gupta, political analyst, along with Yasmin Farooqi, National General Secretary of the SDPI, Vivek Srivastav, also a political analyst, and Syed Asad Abbas. But my first question is to Tuhin Sinha of the BJP. Tuhin Sinha, V.D. Satishan, the Kerala Chief Minister, has said very clearly, these thoughts belong to the 19th century. We do not agree with them. Why are you still gunning for the Congress despite that?
7: Well, good evening, Padmasha. Good evening, everybody. The problem is not with other Congress leaders. The problem is specifically with Rahul Gandhi, who over the years has proven himself to be not only a hypocrite par excellence, but also a coward of the highest order. Now, I will give you some specific examples. You know, in July 2025, Maulana Rashidi had made some very disparaging comments against Dimple Yadav. You know, I can't even use those words. But neither Akhilesh Yadav nor Rahul Gandhi had the gumption to stand up and you know, confront the Maulana. Imagine if they don't have the you know, courage to stand up for, you know, one of the fellow parliamentarians, what would they do for other people? But the same Rahul Gandhi in 2017 makes a toxic comment. All of a sudden he says that, you know, why is it that I don't see women in shorts and RSS sakhas? So this is the hypocrisy of Rahul Gandhi. If you remember, just 2 weeks ago, Rahul Gandhi jumped in to defend Kriti Sanon on the occasion of Rakhi, that, you know, I mean, the choice of your clothes is entirely your choice. But the same Rahul Gandhi will not stand up for the sanctity of uniform in schools. He will say that, you know, wearing hijab is a matter of choice. So apart from, you know, his hypocrisy, which is very innate to his character, it also seems that he is scared of taking on the regressive elements in the Muslim community.
0: No, but you know, V.D. Satishan has, right? V.D. Satishan has said that whatever Mr. Abu Bakr says, I don't agree with him. This is not 21st century thought.
7: No, so
0: this is 19th century.
7: Did V.D. Satishan badmouth the Manusmriti? It was Rahul Gandhi who badmouthed the Manusmriti. So he should be equally concerned about, you know, some disparaging, regressive comments coming from the other community.
0: Okay.
7: That is where he proves himself to be a huge hypocrite, apart from, you know, not having the gumption, not having the courage to take on regressive elements.
0: Okay, so the focus is on Rahul Gandhi.
7: One last point, you know, he has been, one very important point. One last point, you know, having been a member of parliament from Vayanad,

0: a second changes everything. A minute moves a nation. An hour becomes history. For three decades, NDTV has been there for the moments that were unstoppable, unmissable, unforgettable. Today, the moment is ours. NDTV 24/7 is now NDTV when it
1: political row has erupted in Kerala over Grand Mufti Kanthapuram's remarks on women and modesty, where he said women should remain confined to their homes like precious jewellery is stored inside a box. Keralam Chief Minister V.D. Satheesan has called the remarks outdated and regressive, saying that women cannot be confined to homes and that they deserve equal space. But Congress ally RUML is defending the Mufti with party chief Sadiq Ali Thangal, who tried to play it down, saying that the remarks were about women being targeted and the need for modesty for their safety. Meanwhile, the BJP is targeting Congress, asking why Rahul Gandhi and Kerala's UDF leadership are silent.
2: Alla strigal poduvedil irangiyal veliya naasham undaagum pinnangal veedugalil അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് ഞങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല. മാത്രമല്ല, അത് പുരോഗമന കേരളത്തിന് യോജിച്ച ഒരു നിലപാടല്ല. ആ നിലപാടിനോട് ഞങ്ങൾക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല, ഒരു തരത്തിലും. അത് ഒരു 19-ാം നൂറ്റാണ്ടിൽ വല്ലതും പറയേണ്ട ഒരു കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറയുന്നത്. അതിനോട് ശക്തിയായ എതിർപ്പ്. സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീടുകളിൽ ജീവിക്കേണ്ടവരല്ല, അവർ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് ജീവിക്കേണ്ടവരാണ് എന്നുള്ള പുരോഗമനപരമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഒരു സംശയം വേണ്ട.
3: പണ്ഡിതന്മാരല്ലേ, അവരോടൊന്നും അവരുടെ അഭിപ്രായങ്ങളെ അതിൽ ഞാൻ കുറിച്ചൊന്നും പറയുന്നില്ല.
4: സ്ത്രീകൾ
3: അല്ല, അദ്ദേഹം ഉദ്ദേശിച്ചത് വെറീസ് മിസ്റ്റർ രാഹുൽ ഗാന്ധി നൗ. Last week, there was a big lecture by Rahul Gandhi about women activism, equality of women, women empowerment. There is no statement by Mr. Rahul Gandhi. There was a most uncivilized and derogatory statement, fatwa by one Muslim organization, Kanthapuram AP Abubakar Muslim, keeping silence, no words.
1: And while this controversy centers on remarks by Kerala's Grand Mufti on women, modesty and their role in public life, listen to what exactly he said.
5: പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ സ്ത്രീകളെ ഇങ്ങനെ രംഗത്തിറക്കിയാൽ അത് വലിയ നാശമാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് പർദാ സമ്പ്രദായം നിശ്ചയിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. വഖർനഫി ബുയൂത്തിക്കുന്ന വലാ തമർറുദിന തമർറുദൽ ജാഹിലിയത്തിൽ ഉലാ, അല്ലാഹു പറയുന്നു വഖർന ഫി ബുയൂത്തിഹിന്ന, പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുക്കി ജീവിക്കണം, അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ സംഗതിയാണ്. അതുകൊണ്ടാണ് അറിവുള്ളവരെല്ലാവരും സമസ്ത കേരള ജമിയത്തുലമ പ്രത്യേകിച്ചും 100 കൊല്ലം ഇതിവിടെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് അവരുടെ അഭിമാനം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
1: Alright, you know, Haris Biran, he's an RUML MP who spoke to NDTV's political editor Vasudha Venugopal, countering Grand Mufti's comment on women. Take a look.
6: Mr. Biran, thank you so much for joining us. My first question to you, sir,
4: Why can't your party clearly say that women should have the same freedom to study, work, participate in public life as men? Because Kerala is one of the most progressive states that we know. When the Grand Mufti speaks like this, why is it difficult for a party like yours, which actually has the numbers now, which is also part of the government now, to criticize his position and say that this is not done?
6: Masuda, I hope you know the history of our party, IUML.
4: Yes.
6: IUML was the party who must have initiated the discussion about women's education in 1950s itself. And because of the ardent efforts of our leaders, the women folk over there have come out of their home, got educated, and are in good places now. Now, IUML is a party, and in fact, in 1996, that is 30 years back, had in fact fielded a woman candidate to the assembly, to the Kerala Legislative Assembly from Calicut 2, Kolkata 2, which is now a sitting seat of the IUML. And now, as we speak now, in 2026, we are proudly having the first IUML woman MLA in the Kerala Legislative Assembly. Now, having said all these things, we know the history of Kerala also. Kerala has a lot of firsts among the Muslim women. We had a judge in the Supreme Court, first woman judge being a Muslim, Justice Fatima Bibi from Kerala. Now, as far as the party is concerned, you know the policy of the party, what the party have done to the Muslim women. So putting that question to us itself is a non-starter, according to me, because as a party, as a political party, we stand with the women, we stand with the progress of the women, we stand with the education of the women, we want the women to be in the mainstream.
4: Mr. Whedon, when Mr. Thangal makes this comment like this, and I covered Fatima's campaign in Kozhikode as well, so I know that, you know, you made a lot of changes this time, but when Mr. Thangal, your party's leader, comes in the open and under

0: second changes everything. A minute moves a nation.
1: Political row has erupted in Kerala over Grand Mufti Kanthapuram's remarks on women and modesty, where he said women should remain confined to their homes like precious jewellery is stored inside a box. Keralam Chief Minister V.D. Satheesan has called the remarks outdated and regressive, saying that women cannot be confined to homes and that they deserve equal space. But Congress ally RUML is defending the Mufti with party chief Sadiq Ali Thangal, who tried to play it down, saying that the remarks were about women being targeted and the need for modesty for their safety. Meanwhile, the BJP is targeting Congress, asking why Rahul Gandhi and Kerala's UDF leadership are silent.
2: Alas, Trigal Poduvedil Rangyal Velya Nashondagum, Pinangal Vidigalil, അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നാണ് ഖുറാൻ പറയുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് ഞങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല. മാത്രമല്ല, അത് പുരോഗമന കേരളത്തിന് യോജിച്ച ഒരു നിലപാടല്ല. ആ നിലപാടിനോട് ഞങ്ങൾക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. ഒരു തരത്തിലും അത് ഒരു 19-ാം നൂറ്റാണ്ടിലെ വല്ലതും പറയേണ്ട ഒരു കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറയുന്നത്. അതിനോട് ശക്തിയായ എതിർപ്പ്. സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീടുകളിൽ ജീവിക്കേണ്ടവരല്ല, അവർ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് ജീവിക്കേണ്ടവരാണ് എന്നുള്ള പുരോഗമനപരമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഒരു സംശയം വേണ്ട.
3: പണ്ഡിതന്മാരല്ലേ, അവരോടൊന്നും അവരുടെ അഭിപ്രായങ്ങളെ അതിലെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അല്ല, അദ്ദേഹം ഉദ്ദേശിച്ചത് വേർ ഈസ് മിസ്റ്റർ രാഹുൽ ഗാന്ധി നൗ. Last week there was a big lecture by Rahul Gandhi about women activism, equality of women, women empowerment. There is no statement by Mr. Rahul Gandhi. There was a most uncivilized and derogatory statement, fatwa by one Muslim organization, Kanthapuram AP Abubakar Muslim, keeping silence, no words.
1: And while this controversy centers in remarks by Kerala's Grand Mufti on women, modesty and their role in public life, listening to what exactly he said.
4: പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ സ്ത്രീകളെ ഇങ്ങനെ രംഗത്തിറക്കിയാൽ അത് വലിയ നാശമാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് പർദാ സമ്പ്രദായം നിശ്ചയിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. വഖർനഫി ബുയൂത്തിക്കുന്ന വലാ തബറുദിന തബറുദൽ ജാഹിലിയ്യത്തിൽ ഉലാ, അല്ലാഹു പറയുന്നു വഖർന ഫി ബുയൂത്തിഹിന്ന, പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുക്കി ജീവിക്കണം, അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ സംഗതിയാണ്. അതുകൊണ്ടാണ് അറിവുള്ളവരെല്ലാവരും സമസ്ത കേരള ജമിയത്തുലമ പ്രത്യേകിച്ചും 100 കൊല്ലം ഇതിവിടെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് അവരുടെ അഭിമാനം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
1: Alright, you know, Harish Biran, he's an RUML MP who spoke to NDTV's political editor Vasudha Venugopal, countering Grand Mufti's comment on women. Take a look.
5: Mr. Biran, thank you so much for joining us. My first question to you, sir, why can't your party clearly say that women should have the same freedom to study, work, participate in public life as men? Because Kerala is one of the most progressive states that we know. When the Grand Mufti speaks like this, why is it difficult for a party like yours, which actually has the numbers now, which is also part of the government now, to criticize his position and say that this is not done?
6: Vasudha, I hope you know the history of our party, IUML.
5: Yes.
6: IUML was the party who must have initiated the discussion about women's education in 1950s itself. And because of the ardent efforts of our leaders, the women folk over there have come out of their home, got educated, and are in good places now. Now, IUML is a party, and in fact, in 1996, that is 30 years back, had in fact fielded a woman candidate to the assembly, to the Kerala Legislative Assembly from Calicut 2, Kozhikode 2, which is now a sitting seat of the IUML. And now, as we speak now, in 2026, we are proudly having the first IUML woman MLA in the Kerala Legislative Assembly. Now, having said all these things, we know the history of Kerala also. Kerala has a lot of firsts among the Muslim women. We had a judge in the Supreme Court, first woman judge being a Muslim, Justice Fatima Bibi from Kerala. Now, as far as the party is concerned, you know the policy of the party, what the party have done to the Muslim women. So putting that question to us itself is a non-starter, according to me, because as a party, as a political party, we stand with the women, we stand with the progress of the women, we stand with the

0: a second changes everything. A minute moves a nation.
1: Good evening and welcome. Thanks very much for joining us here on NDTV. I'm Padmaja Joshi, and as always, on the day's biggest story, the buck stops here. Smash patriarchy. This is not just a feminist call to arms, but also a political slogan that is very much in vogue now. Which, by the way, is great. After all, who would argue against such a noble thought? Except when politics gets in the way of noble intentions. Because turn your gaze to Kerala, and the same Congress party which gave this clarion call to smash patriarchy is in alliance with the IUML in the state. The same IUML which thinks that there is nothing wrong with a cleric wanting women confined within their houses. That's right. Sadiq Thangal, the Kerala chief of the Indian Union Muslim League, or the IUML, and Congress ally, has jumped to the defense of Grand Mufti Abu Bakr Musliar. The IUML president thinks that Musliar only asked women to be kept away from public functions because it's for their own safety, it's for their own good. Now, just to remind our viewers, what did the Grand Mufti say? He had opined that bringing women onto public platforms causes great destruction because Islam has mandated parda for them. To bolster his point, he also reminded people that if a necklace has to retain its beauty, it must be kept safely inside a box. Now, the IUML seems to also agree that just like a necklace, women are also safer boxed in. Just to be clear, the Chief Minister of Kerala, V.D. Satishan, who has in the past had differences with the Grand Mufti, has immediately distanced his party from what Abu Bakr has said. But the BJP so far seems unconvinced of this good cop, bad cop tango within this alliance.
2: Priyapatta sahodarangale, adu pole, streegale, ingane rengathirakkiyal, adu valiya naashamaanu. എന്ന് കണ്ടത് കൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് പർദാ സമ്പ്രദായം നിശ്ചയിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. വഖർനഫി ബുയൂത്തിക്കുന്ന വല തബറുദിന തബറുദൽ ജാഹിലിയത്തിൽ ഉല, അല്ലാഹു പറയുന്നു വഖർന ഫി ബുയൂത്തിഹിന്ന, പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുക്കി ജീവിക്കണം, അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ
3: ലേക്കിൻ ഈ ജോ ബയാൻ ഹെ വോ ബിൽക്കുൽ ആജ്കെ വഖ്ത് മേ ബിൽക്കുൽ ബേബുനിയാദ് ഹെ. വോ കൗൺസി സദി മേ ജീ രഹേ ഹെ ഉൻകോ ശാദി യേ ബാത് മാലൂം നഹീ ഹെ. ജിസ് ജഗഹ സേ വോ ആതേ ഹെ വോ കേരള ഹെ. और उनको ये मालूम है उनका जो कॉलेज है उसमें उस कॉलेज के ज़्यादातर लोग जो हैं वहाँ लड़कियों के कॉलेज हैं उनके, और वही केरला है जहाँ से पूरी दुनिया में लड़कियाँ नर्स बन के जाती हैं. पूरी दुनिया में वहीं केरला की लड़कियाँ डॉक्टर्स बन के जाती हैं.
4: അവരുടെ അഭിപ്രായങ്ങളെ നമുക്കിപ്പോ അതില് ഞാൻ കുറിച്ചൊന്നും പറയുന്നില്ല.
5: സ്ത്രീകൾ എങ്ങനെ
4: അദ്ദേഹം ഉദ്ദേശിച്ചത്
6: ഇസ്ലാമിക ചരിത്രം അത് തന്നെയാണ് പറയുന്നത്. ഇസ്ലാമിനെ പോലും തെറ്റായി അത് വ്യാഖ്യാനിക്കുന്നതാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചകന്റെ ആദ്യ ഭാര്യയായിരുന്ന ഖദീജ വലിയൊരു ബിസിനസ് വുമണായിരുന്നു, ഒരു വലിയ ബിസിനസ്സുകാരിയായിരുന്നു. ഐഷ പ്രവാചകൻ്റെ മറ്റൊരു ഭാര്യ കമ്മൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, സർവ്വസൈന്യാധിപയായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്ന ബിൽക്കീസ് രാജ്ഞിയായിരുന്നു.
7: രാഹുൽ ഗാന്ധിസ് പോളിറ്റിക്സ് ഇസ് ഓൾ അബൌട്ട് മേക്കിംഗ് സൗണ്ട് ബൈറ്റ്സ് ദാറ്റ് ഹി ഡസൻ ബിലീവ് ഇൻ ആൻഡ് റണ്ണിങ്. രാഹുൽ ഗാന്ധി വെൻ ഹി സേസ് സ്മാഷ് പേട്രിയാർക്കി, ഹി ഡസൻ ബിലീവ് ഇൻ എനി ഓഫ് ദാറ്റ്. ബിക്കോസ് ഇഫ് ഹി റിയലി ബിലീവ്ഡ് ഇൻ ഇറ്റ് ഹി വുഡ് ബി ദ ഫസ്റ്റ് വൺ ടു കണ്ടെം കാന്തപുരം സ്റ്റേറ്റ്മെൻറ്റ്.

0: Minute Moves a Nation. And now becomes history. For three decades, NDTV has been there for the moments that were unstoppable, unmissable, unforgettable. Today, the moment is ours. NDTV 24/7 is now NDTV. When it
1: political row has erupted in Kerala over Grand Mufti Kanthapuram's remarks on women and modesty, where he said women should remain confined to their homes like precious jewellery is stored inside a box. Keralam Chief Minister V.D. Satheesan has called the remarks outdated and regressive, saying that women cannot be confined to homes and that they deserve equal space. But Congress ally RUML is defending the Mufti with party chief Sadiq Ali Thangal, who tried to play it down, saying that the remarks were about women being targeted and the need for modesty for their safety. Meanwhile, the BJP is targeting Congress, asking why Rahul Gandhi and Kerala's UDF leadership are silent.
2: Alla strigal poduvedil irangiyal veliya naasham undagum pinnangal veedugalil അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് ഞങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല. മാത്രമല്ല, അത് പുരോഗമന കേരളത്തിന് യോജിച്ച ഒരു നിലപാടല്ല. ആ നിലപാടിനോട് ഞങ്ങൾക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല, ഒരു തരത്തിലും. അത് ഒരു 19-ാം നൂറ്റാണ്ടിൽ വല്ലതും പറയേണ്ട ഒരു കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറയുന്നത്. അതിനോട് ശക്തിയായ എതിർപ്പ്. സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീടുകളിൽ ജീവിക്കേണ്ടവരല്ല, അവർ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് ജീവിക്കേണ്ടവരാണ് എന്നുള്ള പുരോഗമനപരമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഒരു സംശയം വേണ്ട.
3: പണ്ഡിതന്മാരല്ലേ, അവരോടൊന്നും നമുക്ക് അവരുടെ അഭിപ്രായങ്ങളെ നമുക്ക് അതിലെ അതിൽ ഞാൻ കുറിച്ചൊന്നും പറയുന്നില്ല.
4: സ്ത്രീകൾ എങ്ങനെ
3: അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്? വേർ ഈസ് മിസ്റ്റർ രാഹുൽ ഗാന്ധി നൗ? Last week there was a big lecture by Rahul Gandhi about women activism, equality of women, women empowerment. There is no statement by Mr. Rahul Gandhi. There was a most uncivilized and derogatory statement, fatwa by one Muslim organization, Kanthapuram AP Abubakar Muslim, keeping silence, no words.
1: And while this controversy centers in remarks by Kerala's Grand Mufti on women, modesty and their role in public life, listen to what exactly he said.
5: പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ സ്ത്രീകളെ ഇങ്ങനെ രംഗത്തിറക്കിയാൽ അത് വലിയ നാശമാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് പറത്താ സമ്പ്രദായം നിശ്ചയിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. വഖർനഫി ബുയൂത്തിക്കുന്ന വല തബറുദന തബറുദൽ ജാഹിലിയ്യത്തിൽ ഉല, അല്ലാഹു പറയുന്നു വഖർന ഫി ബുയൂത്തിഹിന്ന, പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുക്കി ജീവിക്കണം, അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ സംഗതിയാണ്. അതുകൊണ്ടാണ് അറിവുള്ളവരെല്ലാവരും സമസ്ത കേരള ജമിയത്തുലമ പ്രത്യേകിച്ചും 100 കൊല്ലം ഇതിവിടെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് അവരുടെ അഭിമാനം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി.
1: All right, you know, Haris Biran, he's an RUML MP who spoke to NDTV's political editor Vasudha Venugopal, countering Grand Mufti's comment on women. Take a look.
6: Mr. Biran, thank you so much for joining us. My first question to you, sir, why can't your party clearly say that women should have the same freedom to study, work,